ഷ്ടപതി ജയപ്രസാദ് ശക്തിയമൃത ഗാഹേന്ദ് ഠാകുരു ഗോ രഘുമന മാഹേന്ദ്ര പ്രസാദ് സുഗന്ധത്തല്ലാമേ തസ്കോ സിമരത് പരമഗത പാമേ ജയപ്രസാദ് ബസേ സുഖമന്തർ തസേദ്യായ സദാമനന്തർ ജയപ്രസാദ് ഗ്രഹ സംഘ സുഖ ബസുന ആഠ പഹർ സിമരോത് സരസന ജയപ്രസാദ് രാംഗരാജ് ഭോഗനാനം സദാത്യാമന ജോഗ ജയപ്രസാദ് പാഠ പട്ടംബരഹാമേ തസേ ത്യാഗത്തപ്രലുപാമേ ജയപ്രസാദ് സുഖ സേ ജയ സോ ജയമനാട് പഹർ താഗ ജസ ഗാ വിജയ ജയപ്രസാദ് തസബ കാഹു മാന മുഖ താഗോ ജാസ രസന ബഖാന ജയപ്രസാദ് തിരോ രഹതാ ധർമ്മൻ സദാ ത്യായ കേവല പാര ബ്രഹ്മ പ്രഭുജി ജപദ്രകേ മാന പാമേ നാനക് പത് സിദ്ധി കരജാമ ജയപ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലബലാവത് ശ്രാമ സനേഹി ജയപ്രസാദ് തിര ഉല്ല രഹത മന സുഖ പാവേ ഹര ഹർ ജസ് കയ ജയപ്രസാദ് രേ സകല ചിത്ര ഡാക്കേ മൻ സരണി പര ഠാകുർ പ്രഭു താക്കേ ജയപ്രസാദ് ജുഗോനാ ബഹുചേ മന സാ സിമര പ്രഭുചേ ജയപ്രസാദ് പായി ദുർലാഭദേ നാനകതാ കീ ഭഗത് കരേ ജയപ്രസാദ ഭുഖൻ ബഹരി ജയ മന്ത് സിമരത് ക്യോ ആലസ് കി ജയ ജയപ്രസാദ് അശുഭ ഹാസ സുവാരി മന്ത് സിപ്രഭു കോ കബൂനാ ബിസാരി ജയപ്രസാദ് ബാഗ് ബലഗത നാരാഗ് പുരേ പ്രഭപ്രേ മന ജന്തേരി മന ബന്ത് ബനായി ഊഷ ബാഡ് സ തിസേ ത്യായി തിസേ ത്യായ ജോ ഏക അലഖ ഇഹ ഊഹ നാനക് തരി രഖ ജയപ്രസാദ് കരേ ബന ബഹുദാൻ മന ആഠ പേർ കർത്ത സഖാ ധ്യാൻ ജയപ്രസാദ് മാചാര വ്യവഹാരി തിസ് പ്രഭു കോ സാ സാ ചിതാരി ജയപ്രസാദ് തിര സുന്ദര രൂപ

ജയപ്രസാദ് വിഖേമി സ്വാദ്. ജയപ്രസാദ് ബോലി അമൃത തർസന, ജയപ്രസാദ് സുഖ സഹജ ഭസന, ജയപ്രസാദ് ഹസ്തകര ചലേ, ജയപ്രസാദ് സമ്പൂർണ ഫലേ, ജയപ്രസാദ് ബ്രഹ്മഗത ഭാമേ, ജയപ്രസാദ് സുഖ സഹ സമാമേ, ഏസാ പ്രഭത്യാഗ ബർക്കത്ത് ലാഗോ, ഗുർപ്രസാദ് നാനക് മന ജാഗോ, ജയപ്രസാദ് തും പ്രകട സംസാര ദസ പ്രഭോ മൂല മനോമിസാർ, ജയപ്രസാദ് തേരാ പ്രതാപ രേ മൻ മൂർത്ത താഗോ ജാ, ജയപ്രസാദ് തരേ കാർജ പൂരേ തസേ ജാൻ മൻ സദാ ഹജൂരേ.

ായന സാധുസംഗ് സർവതാനഗമനാനക സാധുസംഗ് സഫലജനം സാധുസംഗ് നഹി കശുകാർദർശന പേടുഹോതനിഹാൽ സാധുസംഗ് കനൂകഹരായ സാധുസംഗ് നർക്കപരഹരായ സാധുസംഗ് സുയല്ലാ സാധുസംഗ് വിച്ഛരത്രമില്ലാ ജ്വച്ഛായ സ്വൈ ഫലപാവയ സാധുസംഗ് നൃത്ഥാജാവയ പാരബ്രഹ്മ സാധുസായ നാനുകുതിരായ സാധുസുന്ദരസായ സാധുസംഗ് സനൂഹരണാമോ സാധുസംഗ് ഹർക്കേ ഗുണഗാവോ സാധുക സംഘ മന്ത്രി ബിസ്രായ സാധുസംഗ് സർപ്പർണിസ്തരായ സാധുക സംഘ ലഗേ ബ്ര മീഠാ സാധു കൈസംഗ് കട്ട്ഘടീഠാ സാധുസംഗ് ഭയാഗ്യാഗാരി സാധുസംഗത് ഭയ ഹമാരി

ബ്രഹ്മജ്ഞാനികാ ഗരീബീസ മഹാബ്രഹ്മജ്ഞാനി പാർവകാരു മഹാബ്രഹ്മജ്ഞാനിക നാഹി തന്ത ബ്രഹ്മജ്ഞാനിലേതാപതബന്ധ ബ്രഹ്മജ്ഞാനി ഗായ സ്വഫല ബ്രഹ്മജ്ഞാനി സ്വഫല ഫല ബ്രഹ്മജ്ഞാനി സംസകല ഉദാഹരണാനു ബ്രഹ്മജ്ഞാനി ജപായ സകല സംസാര ബ്രഹ്മജ്ഞാനിക ഏകാരാംഗ ബ്രഹ്മജ്ഞാനിക ഭാഷ പ്രവസാംഗ ബ്രഹ്മജ്ഞാനിക നാമ ആധാർ ബ്രഹ്മജ്ഞാനിക നാം പ്രവാർ ബ്രഹ്മജ്ഞാനി സദാ സദജാഗത ബ്രഹ്മജ്ഞാനി അഹംബുദ്ധ്യാഗത ബ്രഹ്മജ്ഞാനിക മൽ പരമാനന്ദ ബ്രഹ്മജ്ഞാനിക കർസദാ അനന്ദ ബ്രഹ്മ

സാധുഗസം ഭഗവന്ത് ഏകാശ രാഖോ മന മാഹേ സർവരോഗ നാനക് മിട ജാഹേ ജിസ് തൻ കോ ചാര ഗുണ ഉടതാമേ സോ തന ഹര സേവാ തേ പാമേ ജിസ് കോ നിത ബാചേ മീത സോ സുഖ സാധു സംഗ പ്രീ ജിസ് സോ ഭാഗവ കരേ ഭലി കരണി സാ സോ ബാപ ജ ഹർ കീ സരണി അനുഗുബാവി രോഗ നാ ജായേ രോഗ മിട്ടേ ഹര അവഖ ദലായേ സർവ നിദാന മേ ഹർ നാമ നിദാന ജപ നാനക ദർഗേ പർവാൻ മന പ്രഭുത്വ വർക്കേ നായ ദയത സ്ഥാപത യാ ബൈഠായേ താ ഗോ ബിഗുന്ന ലാഗേ ഗോയേ ജാഗേ ഹൃദയ ബസേ പർ സോ ഹര സോയേ കൽതാതി ഠാണ്ടാ ഹർ നാമോ സിമര സിമര സദാ സുഖ പാവ പാപിൻസേ പൂർണ ഹേ ആസ ഭഗത് പായാതം ബർഗാസ തിത്കര ജായ ബസേ ബനാസി.